ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

ദഹന തീരന്റെ ജത്തിനടകെ പരമാത്മാൻ ലെത്തുന്നാണ്ട ആ പരമാത്മ ബരിട്ട് കുല്ലുത് പത്തുതാ എന്ന വേദനണ് എന്ന ദാദ ധ്യാനം ഉണ്ട് അവന് കേൻപേകെ കുളിതോ പാടലു നിലുവ ഞാൻ കുല്ലുത് പണ്ടിന്നാണ്ട ഭഗവന്തെ ഉന്തുത് കേൻവേകെ നിലിവ അന്തിനേ യാന് ഉന്തുത് പണ്ടെന്താണ്ട ഭഗവന്തെ നലിപ്പേകെ നലിതരെ ബോലിവേനിമയംബ ഭഗവന്തെ ആ നൽത്തുന്നാണ്ട ആയങ്ക് ഒലിവേകെ ഉന്തു എങ്ങനെ തോർപ്പടിക്കു മാത്രം താണ്ടല നെത്ത ആധ്യാത്മ ചിന്തന ദാദ ജത്തു ദേവരൻ ലത്തനായി ഏറിക്കേണ്ട സോമാരി എങ്കിലും പൻപോ ആണ്ട ഇനിത്തെ കഥാഭാഗതാദ പണ്ട ഭീഷ്മ കഥ ആ കുരുക്ഷേത്ര നരരംഗുടു സഹസ്ര സഹസ്ര പകരിലു ദേഹതലെ പൊഗ്ഗിത് ജത്തനത്തിന പൊർത്തുടു ആ പരമാത്മന് ലെപ്പുനക പരമാത്മ പർപ്പികെ ആ ജ്യോതിന് വൈറ്റ് ശരമഞ്ചൊടു ഓലുപുണ്ട് ആ ശരമഞ്ച കുരുക്ഷേത്ര ശ്മശാനൊടു അല്ലേ ബത്തത് പരമാത്മാൻ ലെപ്പുനക വിഷ്ണു സഹസ്രാമ മൽപ്പനക പരമാത്മ ബത്തത് ആ ഭീഷ്മനെതിരോട് ബത്ത് ഒന്നുവേകെ അഞ്ചനെ കുല്ലുത് ഏറ് പ്രാർത്ഥന മൽത്തനെന്ന് കേണുന്നാണ്ട ഭക്ത ധ്രുവ ഐനു വർഷതവാലെ തന്ന അമ്മേർ ഉത്താന പാത അഞ്ചനെ എന്ന മലത്തായി ആനന്ദിത്തന സുരുചി താതർ നെറിയലൊന്നും പണ്ണത് അപ്പരപാതരക്കേണ്ടത് കാടുക തപസ്സുക്ക് പോപ്പിക്കേ ആദിതികൾ തപസ് മൽപ്പുവേ തപസ് മൽപ്പനക നാരദർ ബത്തത് ഉപദേശം മൽപ്പേർ ഓം നമോ ഭഗവതേ വാസുദേവായ പണ്ല ആ ദ്വാദശാക്ഷര മന്ത്രണ് ഉപദേശം മൽത്തി പൊക്ക ആ കിഞ്ഞ ബാലെ ദേവരന് സാക്ഷാത്കാര മൽത്തനുണ്ടെ കുള്ളുത് മൽത്തന ബാലേക്ക് ഭഗവന്റെ സാക്ഷാത്കാര മൽപ്പേ അഞ്ചട ഉന്തുത് മൽത്തനായി ഏരക്കേണ്ടാണ്ട ഹിരണ്യ കശ്യപുര മകെ പ്രഹ്ലാദെ യാനേ ദേവര് യാനേ ദേവരു ബന്ധു ഹിരണ്യ കശ്യപു മാതരല്ല ബേനെ മൽത്തു ഹിംസ മൽത്തുന്ന ഇപ്പനക തന്ന മകെ നാരായണ പർപ്പുറിഞ്ച് ശബ്ദ പണ്ണക ആ മകക്ല ഹിംസ കുറസുന്നു അൽപ്പി കേൻവൻ നിന്ന ദേവരു ഓല്ലേ യാനേ ദേവര് യാനേ നാരായണൻ പണ്ണക ആ ബാലെ പൻപുണ്ടു നാരായണ പുണ്ട ഔ പരമസ്വരൂപി ആ പരബ്രഹ്മ സ്വരൂപി ഈ നാരായണ അത്ത് അഞ്ഞ നിന്ന നാരായണ ഓല്ലേ കേണ്ണന്താണ്ട പ്രതി ഒഞ്ഞ് കമ്പല്ല തോജാതെ നെട്ടുള്ളനാ നെട്ടുള്ളനാൻ കേണ്ണന്താണ്ട ആ ഹിരണ്യ കശ്യപുക്ക് തോയി നീ ഒഞ്ച് കമ്പ മാത്ര ആയന കണ്ണുത ദൃഷ്ടിട് ആ കമ്പ മാത്ര തോജുണ്ട് ആണ്ട ആ പ്രഹ്ലാദന ദൃഷ്ടിട് കമ്പത ഒലയൊഞ്ച് ബിംബ നരസിംഹ രൂപ തോജുണ്ട് അഞ്ചാത് ഉന്തുതു ആയ പ്രാർത്ഥന മൽപ്പനക ആ കമ്പരൂപടിത്തന ഭഗവന്തെ ബിംബരൂപിയാതി പിരേപത്തത് ആ ഹിരണ്യ കശ്യപ സംഹാര മൽത്തത് ആ പ്രഹ്ലാദക് അനുഗ്രഹം അൽപ്പേകെ അഞ്ചാത് ജത്തത് കൊല്ലുത് ഉന്തത് വാരീതി പ്രാർത്ഥന മൽത്തനെന്നാണല്ല ഭഗവന്തെ എങ്കിലും അനുഗ്രഹം അൽപ്പേ അഞ്ചാണ്ട ഭഗവന്ത നലിപ്പെടുന്നാണ് ഏറ് വരടാണ്ട് ദാസ്യനാക്കൾ വരടാണ്ട് പുരന്ദ്രദാസര് കനകദാസര് വാജരാജര് ഗോപാലദാസര് വിജയദാസര് ആകളു പൂര ഭഗവന്തര നാമസ്മരണ എന്ന് ദാദപ്പെണ്ണെന്നാണ് ബീതി ബീതിയുടെ ഗെജ്ജ കെട്ടത് ഹെജ്ജ ഹെജ്ജ കൊഞ്ചി നല്ലത് ഭഗവന്തന് സാക്ഷാത്കാരം അൽത്തൊണ്ടരു

പാണ്ഡവര് ദ്യൂതോട് സോത്തത് 16 വർഷ വനവാസ അഞ്ചനെ 5 വർഷ അജ്ഞാതവാസന് കളത്തത് വിരാട നഗരത്ത് പിതാർത്ത് ഉപപ്ലവ നഗരക്ക് ബൗതരും കൃഷ്ണന് തുമ്മുതി ഒന്നു കൃഷ്ണന ആജ്ഞ തൽക്കനെ എങ്കിലേക്ക് സേരടായു അർദ്ധരാജ്യ ആ ദ്യൂത സന്ദർഭുടു ദാത വാഗ്ദാന ആത്തണ്ട അഞ്ചന വാഗ്ദാനം തുമ്പുതി ഒന്നു കൃഷ്ണപരമാത്മന് ലത്തത് ധർമ്മരായ പൻപേ പരമാത്മാ ആ ദ്യൂതാനക എങ്കിലെ ദാത ഉടമ്പടിക്ക ആത്തണ്ട അഞ്ചനെ എങ്കിലേക്ക് തിക്കുനഞ്ചിത്തിന അർദ്ധരാജ്യനു ഈ പടരുകുസ്കുരവാത് ഹസ്തിനാവത്തിക്ക് പോതു ധൃതരാഷ്ട്രടക്കേനോടൂ പൃഷ്ടന് ധർമ്മരായ തുമ്പുദീപി കൃഷ്ണപരമാത്മേ പൻപേ ബേതദാത താദിത്തും തൂക്ക അഞ്ചനെ ബേതബേത് ജനക്കളും കടപെടുത്തു തൂപ്പേ ധർമ്മരായെ ആണ്ടാ ധൃതരാഷ്ട്ര ഒപ്പിടല ദുഷ്ടായന ദുര്യോധന ഒപ്പുചെ കടക്ക് വിധിതാന്തെ കൃഷ്ണപരമാത്മനെ സീത ഹസ്തിനാവതിക്ക് ബർപ്പേ ഹസ്തിനാവതിക്ക് ബർപ്പേൻ പന്തു ദുര്യോധനകള ഗൊത്തുണ്ട് ആണ്ട കൃഷ്ണഭക്തനായ നേരവാത് ആ ദുര്യോധന ആസ്ഥാനക്ക് പോവന്തേ ഭക്തിയായ ചിത്തന വിദുരന ഇല്ലക ബർപ്പകെ വിദുരണ ഇല്ലക്ക് പറക രണ്ട് കാരണമുണ്ട് കൃഷ്ണക്ക് ഒഞ്ചി കാരണം ദാതപ്പെണ്ണെന്ന് ആണ്ട പാണ്ഡവരന അപ്പെ കുന്തി വിദുരണ ഇല്ലട ഇത്തിന് 13 വർഷ അഞ്ചനെ തുമ്പുതിന് സഭയിട്ട് ദ്രൗപദിന മാനഹാനിയാനക ലക്കുതുന്തുതു പ്രതിഭട്ടിന് മൽത്തനായ വിദുര ഒരിയെ ഭീഷ്മ ദ്രോണ ശല്യ കരുണ കൃപാവർമ്മ മാത ഇത്ര നാണ്ടല കൃപാചാര്യ ഇത്ര നാണ്ടല ഏറെ അവന് പ്രതിഭട്ടത് മൽപ്പര പോത്തുചേര് അനടുത്താവരക്ക് കൃഷ്ണക വിതുരണമിത്ത് ഭാരീ പ്രീതി ഭാരീ പ്രീതി ഭക്തിബേത്തെ അനടുത്താവരക്ക് നേരവാത് വിതുരണ ഇല്ലക്ക് ബർപ്പകെ വിതുരക്ക് കുത്തിച്ച് കൃഷ്ണബർപ്പണ കുത്തിച്ച് അത്യന്ത പരമഭക്തേ കൃഷ്ണന ആ വിതുര ബത്തത് പൺപേ ആ കൃഷ്ണൻ തൂതു കൃഷ്ണ ബല ബല ഈ ബടവന ഇല്ലക്ക് ഭക്തനാ കൃഷ്ണ

0: യശോത്രങ്ങളെ കേട്ടിട്ടുള്ള അരിതി റേഡി സാരംഗ്. സോ അതേപോലെ ഇന്നത്തെ മൈക്കാൽ തവൽക്ക കാര്യക്രമത്തിന് ഞങ്ങൾ വിരുന്നർ അബ്ദുൾ റഹ്മാൻ കുത്തത്തൂർ. സോ അയാളുടെ ആത്മീയമായിട്ട് ഇന്നത്തെ ഈ ഒരു കാര്യക്രമത്തേക്ക് ഞാൻ സ്വാഗതമാക്കിയുണ്ടല്ലേ. കൽബു നിറഞ്ഞ സ്വാഗതം സർ. എങ്ങനെയുള്ള സർ?
1: നമസ്കാരം.
0: സാഹിത്യ നിങ്ങളോ കാവ്യ നിങ്ങളോ ബാരി ക്ഷേത്രത്തിൽ നിങ്ങൾ നയിച്ചെങ്കിത്, കന്നഡ സാഹിത്യത്തിൽ നിങ്ങൾ കൊടുത്തെങ്കിത്ത് കൊടുക്കുക, ഇങ്ങനെ പ്രത്യേക വിഷയത്തിൽ കൂടി ഇന്നത്തെ കാര്യക്രമത്തിൽ നിങ്ങൾ മുണ്ടുക. സോ അയക്കുമെന്നുള്ളു നിങ്ങളെ ലൈഫോ നിങ്ങളെ ബാല്യത്തോ ആ ഒരു ജീവന. സോ നിങ്ങളെ ലൈഫിലോ ഒക്കെ പിറവ് തിരിഞ്ഞ് നോക്കേണ്ട കാരണം കണ്ടിതമായിട്ടും നിങ്ങൾക്ക് ബാല്യത്തെ ജീവന നെനപ്പോ കണ്ടിതമായിട്ടും ആവും. ആ ബാല്യത്തെ ജീവനത്തോ രമണീയമായി നെനപ്പുങ്ങളെ ചെല്ലുക സർ.
1: നേർക്കും നിങ്ങൾ ചെന്ന പോലെ ജീവനത്തില് എന്തിയുടെ മഴനെങ്കും നന്ന ബാല്യത്തെ ജീവനത്തോ ആ ചന്തത്തെ ആ ബന്ധത്തെ ആ പിഴ്സത്തെ നാൻ അനുഭവിച്ചോ ആ എല്ലാ വിഷയത്തെ നന്ന ജീവന ഉദ്ദത്തും നാൻ എപ്പത്തും
0: മറക്കും.
1: എന്തിച്ചെങ്കിൽ നാൻ വലുതായി വന്നത് പറന്ന് വന്ന വാതാവരണ ഒരു മുഗ്ധഹള്ളി. നാൻ എന്തിയതാണ് മുഗ്ധഹള്ളി ചെല്ലെങ്കിൽ അത് ഭാരി പിറവുണത്തിന് ആ കാലത്തെ ഒരു ഹള്ളി, ഒരു ചുന്തത്തോ ഒരു ചന്തത്തോ നിസർഗത്തോ മടില് നാണ് നന്ന ജീവനത്തെ ബാല്യത്തെ കളഞ്ഞു വന്നു. ഒരു തറവാടറാക ഒരു ജണ്ട് മാൽഗേടാക ഒരു കൃഷി പ്രധാനമായ ഒരു കുടുംബത്ത് വന്നു എന്നാണ് നന്റെ അബ്ബ കൃഷിയാക്കിയോണ്ട് തിന്ത് അത് റൊട്ടിക്ക് ബാന്യമാക്കിയോണ്ട് തിന്ത് ഒരു ചന്തത്തെ പ്രദേശ ഔത്തുറ എതിർ വന്ന് നോക്കിത്തേങ്ക് വിശാലമായ ബയൽ കണ്ടങ്ങ പച്ച പച്ച കണ്ടങ്ങ ഔത്തുറ പിറോട് മൂത്തലു ഗുഡ്ഡങ്ങ ഇന്നൊരു ഔത്തുറ നാല് മൂത്തലു നോക്കിയെങ്കിൽ ബനങ്ങ ചന്തത്തെ തിങ്ങട തോട്ടങ്ങ കങ്ങട തോട്ടങ്ങ എതിലോർ പോലെ ബഹുശ നന്റെ ജീവനത്തിൽ നാ മറക്കാകാത്തോ എന്തെങ്കിൽ ഇന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സന്നിവേശം ഇന്നെ ജീവനത്തെ മേലെ നന്ന മനസ്സിന് മേലെ നന്ന കൽപ്പന മേലെ നന്ന കിനാവുകളുടെ മേലെ ചെമ്മ പ്രഭാവ കാലത്ത് ആക്കിയത് വെക്കും. പിന്നെ അവിടുത്തെ നാൻ കണ്ട പരിസരം ഒരു നാ എന്തൊരു ചെല്ലോ ചെന്നെങ്കിൽ ഒരു ഹള്ളി ഹള്ളി ചെന്നെങ്കിൽ എങ്ങനെക്കത് ചിലതൊരു കൽപ്പന ഇപ്പൊ നാണ് ഈ സിറ്റിയിൽ വന്ന് തെച്ചപ്പ അത് ബഹുശ ഇന്നത്തെ നന്ദ ജീവനത്തിൽ അത് ബഹുശ കിണവയായിട്ടിക്കൊണ്ട് കാണ്ട് അതൊരു അവിഭക്ത കുടുംബത്തിൽ നിങ്ങൾ ഇന്നങ്ങ പഠിപ്പ് കുറവിന്നോ ഒരു കുടുംബ അയത്തെങ്കിൽ അകനറോടി ആള് ഔത്തുറ എതിരൽ ഉള്ള കെതനറോടി പൈങ്ങ കടച്ചി അങ്ങനെമേ കോലിങ്ങ നിങ്ങൾ ബൽത്തിയത്. അതേപോലെ ഒരു ഹള്ളിയുടെ ജീവനത്തിൽ നിങ്ങൾ എങ്ങനെ ഒരു ലൈഫ് ഇന്ത് അതെല്ലാം ആ കാലത്തിൽ നിങ്ങൾ അനുഭവിച്ച നന്ന മനസ്സിന് മേലെ നന്ന കിനാവുകളെ മേലെ നന്ന അഭ്യാസങ്ങളെ മേലെ എല്ലോ അത് പ്രഭാവമാക്കി ചെല്ലത്തിൽ ഈ സന്ദർഭത്തിൽ നാ നെനപ്പാക്കുന്നുണ്ടല്ലേ.
0: ഓക്കെ കണ്ടിത്തെ ചെന്നിട്ടെങ്കിൽ ഒരു പ്രകൃതിയുടെ നടുലു ഒരു നിസർഗത്തിൻ നടുലു നീ വെളിഞ്ഞോട്ട് വന്നത് ആ വാതാവരണം നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും കൂടെ പൂറ കൈ തിന്നിട്ട്
1: നേർക്കും ആ വാതാവരണം നമ്മളെ ചെമ്മ പ്രഭാവമാക്കിയത് ഒരു നല്ല കാത്ത് നല്ല തന്നി അവിടുത്തെ തർക്കാരി അവിടുത്തെ മേ നിങ്ങൾ സാഗുലിയാക്കിയോണ്ടോ ഇന്ന ആ വാതാവരണം അവിടുത്തെ മനുഷ്യമാകെ എല്ലാത്തിലേക്കാണ് ഒരു മുഗ്ധത്തെ ഇന്ന മനുഷ്യമാണ് അകലത്തേക്ക് എത്ര പിഴ്സത്തെ നിങ്ങൾ ഒട്ടുകഴിഞ്ഞിട്ട് മിക്സായിട്ട് ഇന്ന ചെന്നെങ്കിൽ ഞങ്ങളെ നടു ഈ ഭേദഭാവം ഇന്ന് ജാതി ധർമ്മ അത് ഇത് എന്തും
0: ഇല്ലാത്ത
1: ഒരു സൗഹാർദ്ദത്തിന്റെ വാതാവരണം അവിടെ ഞങ്ങൾ അവിടെ എങ്ങനെ ഇന്ന് വെച്ചാൽ മനുഷ്യന്മാരായിട്ട് മാത്രം ഇന്ന് പരസ്പര അവലംബനയാ കൊടുക്കൊള്ളുവിക്കെ ചെല്ലത് ആ കാലത്തിൽ ചന്തത്തിൻ
0: തവളെ അത് ഉണ്ട് നമുക്ക് കണ്ടോണ്ടില്ല ചിലത് ഒരു ദുരന്തം ആ ഒരു ജീവന പിരിസപ്പാട് ഓർമ്മപ്പാട് താൽച്ചിമ സൊബ്രു നേർ പ്രത്യൊന്നും കൂടെ അതെല്ലാം നോക്കുമ്പോത്തേക്ക് ഭാരി ഒരു ഖുഷിയായിട്ട് ആ കാലത്ത് പക്ഷേ ഈ കാലത്ത് തെല്ല് ഇല്ലാന്ന് ചൊല്ലുമ്പോത്തേക്ക് അത് തെല്ല് ബേജാറ് കണ്ടിത്തമായിട്ടും ആ ഒരു. സോ അതേപോലെ നിങ്ങളെ പഠിപ്പുറ ബഗ്ഗെ ചിലരെങ്കിൽ സർ
1: പഠിപ്പുറ ബഗ്ഗെ ചില്ലെങ്കിൽ അത് ഹള്ളിയായതിലായിട്ട് അവിടെ പഠിക്കുക വലിയ വ്യവസ്ഥയല്ല മുട്ടത്തിന്നിട്ടില്ല നാൻ നന്തോ എലിമെന്ററി സ്കൂളിലെ ആക്കിയത് സൂറിഞ്ചയുടെ ഗവൺമെന്റ് ഹൈ എലിമെന്ററി ശാലയിൽ അവിടെ അഞ്ചിനേ ക്ലാസ്സോളം നാ പഠിച്ച പിന്നെ നക്ക് പഠിക്കുന്നെങ്കിൽ സുറത്കല്ല് പറഞ്ഞിരുന്നത് അഞ്ഞ മുട്ടത്ത് പിന്നെ ശാലയില്ലേ നാൻ പിന്നത്തെ നന്ന പഠിപ്പുടെ നാൻ മുന്തുവലി സുറത്കൽ വിദ്യാധാനി ഹൈസ്കൂളിലും വിദ്യാധാനി ഹൈസ്കൂളിലാണ് സിക്സ് വരെ പഠിച്ചിട്ട് டென்த் தோல் அப்படி படித்தேன். ஐத்திங்க எனக்கு நினப்பு இருந்து வச்சுங்க வித்யாதாயனிக்கு படணுன்ட்டு ஐத்திங்க நண்டோ இ குத்தத்தோட ஹள்ளிட அவுத்துறை நடனம் பண்ணிங்க ஆ காலத்தில் 5 மைல் நடக்கும்.
0: எஸ் 5 மைல் நீங்கள் நடந்து நடந்துட்டே
1: வந்துட்டீங்க கஷ்ட ஆயிட்டு அந்த இப்ப எனக்கு நிற்கிற மாத்திர ஹொரத்து ஆ காலத்துல அது கஷ்ட ஆயிட்டே
0: கஷ்டாயிட்டே இல்ல
1: 5 மைல் நடக்கிறது இப்ப அனிவாரிய ஆயிட்டு ஆ 5 மைல் எனக்கு கிட்டிய அனுபவங்க மாத்திர நான் எப்பத்தும் மறக்காத்தது அது கண்டத்துல பரணிந்து புனியில பரணிந்து பயில நடுவில் பரணிந்து ஒரு மொத்தலு சந்தத்தோ கங்கட தோட்டங்க கட்டபுனி தண்ணி இதெல்லாம் நடுவில் நடனும் வந்துட்டு பின்ன மார்க் காட்டி பள்ளத்துக்கு வந்துட்டு மார்க்கத்து வந்துட்டு பின்ன பாடே நடந்துட்டு அவளை நாங்கள ஸ்கூலு போயிட்டு எத்து மொத்து ஒலியும் ஒலியும் வர கண்டேன்ட்டு ஒரு 1.5 கண்டை நடக்கோகிந்து ஆ 1.5 கண்டை நடப்பு மாத்திர ஆ காலத்தில் அது ஆயாச பிரயாசம் ஆயிட்டே இல்லை அது பகுஷா ஆ காலத்தை நாங்களை பால்யாங்கன் ஆயிட்டிக்கோ அதுவா ஆ காலத்தை அனிவாரியோ அது ஆயிட்டேந்து அங்கே நான் நண்டோ SSLC தோல்த்த படிப்புல நான் சுரத்கல் வித்யாதாயினி ஹைஸ்கூல்ல ஆக்கி அதுல பின்ன நான் படிப்பு நான் ஆக்கியது நான் டிகிரி பிகாம் டிகிரி ஆக்கியது கோவிந்தாஸ் காலேஜ் ஈ கால எல்லாம் எனக்கு பாரி ஹிதவாயிட்டேன் கஷ்டம் இந்த அவுத்துலும் கஷ்டம் இந்த ஐத்தங்க ஆ கஷ்டத்தில் மீறி நிக்கிற ஒரு நமந்த சல நாங்கள மனசுல கொத்து ஆ காலத்து இந்த
0: ஓகே ஓகே கண்டித்தமாயிட்டும் என் சந்திங்க ஆ காலத்தில் நடந்துட்டு போன்றது அது அங்கே ஒரு திராசதாய கைத்தில்லாந்து பட் இந்த காலத்தில் நமக்கு வெய்க்கலிந்தும் கூட நமக்கு போகும் பாரி கஷ்டம் என்றால் ஒரு சந்தர்ப்பம் எனிவே நீங்கள் புக்கு சாதாரண நீங்களை கையில் ஒரு புக்கு கிட்டேயுமே ஆகல நீங்களுமே மறந்துட்டு போடுறாரு ஆ காலத்தில் ஆ செரிக்கும் முத்துக்கே நீங்கள் புக்கு ஓதுற ஒரு ஹவியாசு பெளிஞ்சோட்டிந்து இது எங்கே நீங்கள் பிரேரணித்துண்டு
1: நோக்குறோம் நான் ஆ காலத்தில் சின்ன நான் சின்ன இப்போ நான் அந்த ஹை ஸ்கூலும் காலேஜிலும் ஜீவனத்தை பற்றி சின்ன உள்ளா எங்க அப்போ ஒரு சாகித்திய வாதாவரணம் கவடையின்
0: எஸ்
1: நாங்கள் ஹள்ளியில் இருந்தாங்க அவள் எப்போ நோக்கியங்க யக்ஷகான ஆயிட்டு
0: ஓகே
1: அதுல ஒரு ஆசக்தி நக்கிந்து நந்த பாஷை
0: நோக்கி
1: அண்ணன் நோக்கி உண்டிருந்தேன் அதுக்கு பாஷட பற்றி செம்ம ஒலவு வரும் அது ஒரு காரணம் அதெல்லாம் நீ கன்னட நான் படிச்சுட்டு ஹை ஸ்கூலும் நான் படிச்சுட்டு காலேஜிலும் நக்கின கன்னட ஆசக்திக்கு செம்ம அவட ப்ரோசாகிட்டிருந்து நாங்க ஹை ஸ்கூல் இருந்தப்ப நாங்கள எல்லாம் மாஸ்டர்மாரும் அங்கே படி கன்னட படி பாட்டிங்க கன்னட சாகித்ய கஷேத்திரத்தில் சுவராக்கியங்காயிட்டிருந்தார் அப்ப நமக்கு கன்னட சாகித்ய கஷேத்திரல பேருந்த எம் வெங்கட்ராவ் மாஸ்டர் ஆயிட்டு அதுல பின்ன கன்னட சாகித்யத்தில் வெளியே பேராயிட்டு பத்மநாப சுவாமிஜி நமக்கு மாஸ்டர் ஆயிட்டு பின்ன கன்னட சாகித்யத்தில் செம்ம சொரத்தோ டாக்டர் சி ஹொசபெட்டு காலேஜில் நக்கு லெக்சர் ஆயிட்டு இங்கெல்ல இங்கெல்லாம் எனக்கு நல்ல ஒரு
0: வடநாட்டம்
1: அதுல ஆயிட்டு அங்கல சாகித்திய பிரதிபெடெல்லாம் நான் அப்ப கௌரவிசின்ன பின்ன நக்க அங்க செம்ம மார்க்கதர்ஷனாக்கினார் நான் ஆ காலத்தில் எழுதியோ கவனமா லேகனமா விமர்சமா ஆ காலத்தில எழுதியதுக்கு அங்கே செம்ம பெம்பலம் இருந்து அங்கே எனக்கு அதெல்லாம் ஆ காலத்தை எனக்கு செம்ம கன்னட சாகித்யத்தை பற்றி ஆசக்தி இருந்து நாங்கள் அவுத்துக்கணித்த வாத்தாவரணம் அங்கனமே இருந்து அவளை நாங்கள் துளுல பாரதன கேட்டோன்ட்டின்னா கன்னட காவிய ஓதுறது கேட்டோன்ட்டின்னா நான் இங்கே செல்லுந்தது நண்ட முட்டத்த அவுத்துலோ நண்ட ஒரு நண்டக்காண்ட சீனியர் ஆயிட்டு ஒரு ஆள் இருந்து அதில் அப்பா காலேஜ் போயிட்டு டைம் அதில் ஜாவு தச்சிட்டு காவிய ஓதி உண்டு நினைப்பின் ஜாவுக்கு நான் முத்தத்தாக அதில் ஈ ஜாவு தச்சிட்டு ஈ காவிய ஓது குமாரவியாச பாரதத்தை கேளு ஜனமே ஜெய தரித்ரி பால பாஞ்சாலிய மனோரத சாலையலி இன்னக்கெல்லாம் கேட்கும்போது ஈ காவியத்தை நான் முட்டத்த நானும் ஓதணும் ஆசக்தி ஐது நான் ஈ மகாபாரத எல்லாம் ஓதுக்கு சுராக்கி ஆ கால நக்க ஆசக்தி வந்து காவிய ஓதுரு எனக்கு பாரி ஆசக்தி ஏஜ் அப்ப நான் காலேஜ் போன ஏஜ்
0: காலேஜ் ஆ சந்தர்ப்பத்தில் மகாபாரத
1: இதெல்லாம் ஓதுவா சாகித்ய குவெம்பு குவெம்பு ராமாயண தர்சனம் பின்ன டாக்டர் சிவராமகாரந்தோட புக்கு தாராசுர புக்கு இங்கெல்லாத்துக்கான யாரா நாங்களோ கேஎஸ் நரசிம்மசாமியோட மைசூர் மல்லிகை இதெல்லாம் ஆ காலத்து பாரி நந்த பிரிசத்தை ஓது எந்தெங்க ஒரு ஊக்கிட்டே அது ஓதுவான் ஆனாக்கரோட காதம்பரிங்க தாராசுர காதம்பரிங்க
0: சாகித்ய ஆசக்தி ஆல்மார்ட் உடனாட்டி சபலு அங்கும் குறைய புக்கு தந்துட்டு பட் ஆ சந்தர்ப்பத்துல பாரி கஷ்டம் ஒரு புக்கு
1: ಆ ಕಾಲದ ಬುಕ್ ಇಟ್ಟಿರೋದು ಕಷ್ಟ ಇನ್ನೋರ ಕಾಲ ಅದು.
0: ಎನಿವೇ ಅವರು ಬುಕ್ ಓದಲ್ಕೊಂಡದ್ದು ಕೂಡ ನಿಮ್ಗೆ ಕಾವ್ಯ ಸಾಹಿತ್ಯತೆ ಈ ಕ್ಷೇತ್ರಕ್ಕೂ ಅವರು ಹೆಜ್ಜೆ ಬೇಕು ನಿಂಗಲ ಕೊಂಡದ್ದು ಸಾಧ್ಯ ಆಯ್ತು ಕೂಡ ಚೆಲ್ಲ. ಸಾಹಿತ್ಯ ಕ್ಷೇತ್ರಕ್ಕೆ ಸಂಬಂಧಪಟ್ಟದ್ದು ಕೂಡ ನಂಗೆ ಮುಂಡುವ ಶ್ರೋತೃಗಳೇ, ನಿಮ್ಗೆ ಕೂಡ ನಂಗಲೆ ಹಿರಿಯ ಚಿಂತಕ ಹಿರಿಯ ಸಾಹಿತಿ ಕೂಡ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಕುತ್ತೆತ್ತೂರು ಸೊ ಏಳೊಟ್ಟಿಗೆ ಮುಂಡ್ರೆಂಡ್ ಕನ್ನಡ ನಿಂಗೆ ಕಾಲ್ ಹಾಕರು 6364049 ಈ ಅವರ ಸಂಖ್ಯೆಗೆ ನಂಗಲೆ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಕುತ್ತತ್ತೂರು ಒಟ್ಟಿಗೆ ನಿಂಗೆ ಖಂಡಿತ ಆಯ್ತು ಮುಂಡಾಂಡು ಚಂದುಂಟು ಅವ್ರ ಚೆರಿಯವರು ವಿರಾಮ ಇಡ್ತುಂಟ್ರೆ ಸೊ ಅದಲ್ ಪಿನ್ನೆ ಕಾರ್ಯಕ್ರಮ ನಂಗಲ್ದ ಮುಂದುವರಿಯಿರಿ. ಕೇಟೊಂಡ್ ಬರೀದ್ ರೇಡಿಯೋ ಸಾರಂಗ್ 107.8 FM ಇದೆ ರಂಗ್ ರಂಗ್ರು ಜೀವನ.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കേണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് ദ ബതുക്കു.